അമുദമിമയവർത്തിമിതമടുകടൽ അതനുദിനം മുനയോതും അമലയടിയവർ കൊടിയ വിനയോടും അവ